ചിന്തിനെയോ ദിക്കുറ്റിച്ചോ ചോക്കാർ ചേൽക്കുന്ന യേശു ക്രിസ്തു when you began matin kama wadwa ho gan mamiki de ake win phone ma ake vok male ni chaku chawa pa na ka chawa pa re yo modiku win phone pa lo ba ini no duchu ipiera boru ya bon wen tonera beach speak fm we be dikare me rochu kuni win